0: ഓളി ഓളി ഓളി സമയമാതെ ഇതിനെ കൂടി തീന മരകമെൽസിഞ്ഞോൾ നോ തൊക്കെ പൊത്തോനെ ഓംബ്രെ നമ്മെ തൊക്കെ പൊത്തോനെ മാ
1: Mía, ¿tú te drogas?
2: No, mamá, ¿por qué lo dices?
1: No es por nada, pero es que estás picando la cebolla con la tarjeta Visa.
3: ¿De qué te ríes tanto, judío?